0: അഥവാ വാർഷികാ നാടികനെന്നുള്ള ദീപവൈഷ്ണക്ക് വന്നിരുന്ന വാർഷികാ നാടിക ഞാനാണ് ടി പി ഹമാഷന വാർഷികാഹിരത്തന്നുള്ള ടി ലൈ ഹമാന വൈകാലത്തെല്ലാം നടത്തി കുടിഹയർ വൈകാലിൻ മാത്തറാത്തെല്ലാം നാം കുളിച്ചത് ഒമ്പനാഹ ബദാമിൻ അടുംകറ വൈകിയില നാമിൻ അമുരീനാരസ്ഥ
1: Waalaikumsalam warahmatullahi wabarakatuh. Terima kasih Pak Kiai Haji Jalaluddin Sanusi atas ilmu dan penjelasan yang disampaikan tentang fikih mawaris atau hukum warisan dalam Islam. Dan terima kasih pula pendengar untuk Anda yang sudah bergabung bersama kami menyampaikan pertanyaan. Semoga apa yang kita dengarkan pagi ini dapat menambah ilmu dan menjadikan kita lebih bijak dalam menyelesaikan persoalan warisan sesuai tuntunan Islam. Sampai jumpa di Mutiara Pagi selanjutnya. Assalamualaikum warahmatullahi wabarakatuh.